0: മരി മലയാളങ്ങളോ
1: ഇരിവ്?
0: ഓഹോ, ഇത് തീപി നീ ഭാഷണോ?
1: മധുരം.
0: മരി ചേത് ചേത് ചേത് ചേത്.